ഉപന്യാസ സാധാരണ പതിവായ പഠിക്കുന്ന പരിപാടി ഈ ഭാഷയുടെ നിഷേധിച്ച് നിങ്ങളുടെ അഭിപ്രായത്തിൽ നിന്നും കേട്ടതില്ല. അത് ഈ ഭാഗത്ത് വന്നപ്പോ എന്നെ വ്യാപ്തി നിലനിൽക്കുന്ന തിരിച്ചു മലാമരെ എന്റെ അതിന്റെ അതല്ല

0: മൂല വഴിയാടൽ ഇല്ലാത്ത പിന്നെ മലാമലി കുറെ ഉള്ളത് കുറെ പദ നങ്ങളിൽ ഉണ്ട് അത് അയളേനി പട്ട് ഉല്ലേഖ ആക്കിയപ്പോലെ അവിടെ പഴ ചെല്ലിയ ഞങ്ങളുടെ ബാധക ബായക്ക എന്നല്ല ചെല്ല ബാളെ ബാളെഹണ്ണുന അങ്ങനെ കിടാക്ക പുള്ളോർ പുള്ളോർ ഇല്ലെങ്കിൽ കിടാക്ക ഇല്ലെങ്കിൽ അമ്പലിപ്പൂ കിണർ ചെല്ലൈന കെന ചെല്ല അങ്ങനെ കൊല്ലം ഒരു കൊല്ല ആയി ഒരു വർഷ ചെല്ലൈന ഞങ്ങൾ ആണ്ട് ചെല്ല ഒരു ആണ്ട് രണ്ടാണ്ട് മൂന്നാണ്ട് നാല് ആണ്ട് അങ്ങനെ അങ്ങടിക്ക് പീഡിയ ചെല്ലത് പീഡിയൊക്കെ പോയിട്ട് വരണം ഇങ്ങനത്തെ ഇത് മൂല മലയാളം ഇല്ലാത്ത പോലത്തെ കുറേ പദം ഇനി അവിടെ ബാ അക്ഷരം ഉണ്ടെങ്കിൽ ഇവിടെ അവിടെ വാ അക്ഷരം ഉണ്ടെങ്കിൽ ഇവിടെ ബാ അക്ഷരമായിട്ട് ബദലാണ് ഒരു ഉദാഹരണം ചെല്ലുന്നതായെങ്കിൽ വെളി ഉണ്ടെങ്കിൽ വെളിയാണ് അങ്ങനെ വാതൾ ഉണ്ടെങ്കിൽ ബാതളാണ് വെർത്തുണ്ടെങ്കിൽ ബെർത്ത് അവൻ്റെ ബെർത്ത് നോക്കൂ ചെല്ലുന്ന അങ്ങനെ വായിക്കുണ്ടെങ്കിൽ ബായിക്ക് നാണ് വെറുതെ ഉണ്ടെങ്കിൽ ബെർദെ ചെല്ലത് ബെർദെ ചെല്ല സുള്ളു ഹേളൂത് ബെർദെ ചെല്ലത് ഇങ്ങനെ ചെല്ല കിടക്കുണ്ട് ഭാര്യ വിശേഷം എന്ത് ചെല്ലെങ്കിൽ ബഹുശ ഭാര്യ ഭാഷയിൽ ഇതിനെ പറ്റി എനിക്ക് അറിയല്ല അയാൾ ഞങ്ങളുടെ ഭാഷയിൽ ഈ ബഹുവചന പ്രത്യേക കുറച്ച് അപരൂപമായ ഒരു ബദലാവണ ഉണ്ട് അത് എങ്ങനെ ചെല്ലെങ്കിൽ അതിലേക്ക് പതലെ ആയ ഒരു രൂപം ഇല്ല അതിലൊക്കെ എന്താ ഒരു കൂടിക്കോണു ഉദാഹരണമൊക്കെ ചെല്ലുന്നതെങ്കിൽ ഇപ്പൊ കുറേ ആളുണ്ടെങ്കിൽ ആളുങ്ങ ആണുങ്ങ പെണ്ണുങ്ങ ആണ് ആണുങ്ങ പെണ്ണ് പെണ്ണുങ്ങ ഉങ്ങ ചെല്ല അക്ഷരം ഒരു കൂടിച്ചങ്ങായി അങ്ങനെ അമ്മമാർ അച്ഛന്മാർ മാറ് ചെല്ല ഒരു പ്രത്യേക ഇല്ലെങ്കിൽ കാർ പീഡിയക്കാർ താനക്കാർ ഇങ്ങനെ ആ നാടുക്കാർ മഞ്ചിരക്കാർ മഞ്ചേശ്വരത പറ മഞ്ചിരക്കാർ ഇങ്ങനെ ചെല്ലത് അതേ കുറേ ശബ്ദക്ക് നേരമായിട്ട് ബഹുവചനം സേർപ്പിക്കാനാണ് ഇപ്പം കൈ കുറേ കൈ ഉണ്ടെങ്കിൽ തുമ്പ കൈകളിതിരെ അതിലൊക്കെ കൈങ്ങാൻ ചെല്ലണമല്ല അതിലൊക്കെ ഒരു പ്രത്യേക വേറെ സേർപ്പിക്കണം കുറേ കൈ നൊറോടി നൊറോടി ചെല്ല ഒരു ശബ്ദ കുറേ നൊറച്ച ഇല്ലെങ്കിൽ ഈ ഭാഗത്തിന് കുറച്ച് തുളുവിൻ്റെ പ്രഭാവം മസ്ത് വിളക്കാക്കുന്നത് ക്രമം ഇത് ഇപ്പം കുറേ തൈ കുറേ പൂച്ചവന്നിന് നൊറോടി ആൾ കൂടിനാറി എത്ര ഒരത്ര നില ഒരത്ര ഇല കുറേ മാങ്ങ ഇങ്ങനത്തെ ഇങ്ങനത്തെ പദനല്ല വിളക്കാക്കാൻ കിട്ടുന്നു അതെങ്കിൽ ബഹുശ ഇത്ര മതിന്നിരിക്കുന്ന ഇപ്പം ഇപ്പം എന്തായിക്കൊണ്ടുണ്ട് ചെല്ലെങ്കിൽ ബഹുശ ഇങ്ങനത്തെ സ്ഥലീയ ഭാഷക്കുള്ള പോലത്തെ ഒരു വലിയ തല്ലി എന്ത് ചെല്ലെങ്കിൽ ഈ ഭാഷന ആൾ കൂടിയവിടെ മുണ്ടന് ഒരു കുറച്ച് സങ്കോച്ച ഞങ്ങളുടെ ആൾക്കാർ താന അതിലൊരു ഭാര്യ ഷോക്കിൻ്റെ നുടികെട്ടുകളെല്ലാം ഉണ്ട് ഇപ്പം ഞങ്ങൾ പതിനാല് തമ്പ്രാട്ടിമാരെ ചെല്ലുന്നതായെങ്കിൽ വെള്ളപ്പനാട് പട്ടേരി ആധാരമായിട്ട് ചീരുമ്പ നാൽവരും വില്ലാപുറത്തപാണവൻ ആധാരമായിട്ട് പാടാറ കുളങ്കര ഇവരും കുറുംരേതിന് ആധാരമായിട്ട് പുലികിടാക്കങ്ങളെ ഇവരും ഇങ്ങനെ അഞ്ച് അഞ്ച് പത്ത് പത്തിനാല് പതിനാല് മാതാക്കമാർ ഇങ്ങനത്തെ കുറേ ചെലുത്തുകളുണ്ട് ഭാരി ഷോക്ക് അതിനാൽ അധ്യയനാക്കാൻ സാധ്യമുണ്ട് ആയെങ്കിൽ ഇപ്പം ഇപ്പം ആൾക്കാർക്ക് കുറച്ച് ഈ ഭാഷന പത്താൾ കൂടിയവിടെ ഉണ്ടെന്ന് സങ്കോച്ച അങ്ങനായിട്ട് ഇപ്പോഴത്തെ കുറേ പിള്ളേർക്ക് ഈ ഭാഷ പറഞ്ഞേയില്ല അത് ആൾ കൂടിയവിടെ എങ്ങനെ വന്നങ്ങുമുണ്ടല്ല പിന്നെ പറലി തുളുവേ മുണ്ടെന്നൊരു അഭ്യാസാക്കിനറി അത് എന്ത് അതിൽ സാധനമാക്കിനറിയെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ മുണ്ടിത്ത് പിന്നെ മംഗളൂരു ഈ ഈ കൊടത്തെ കൊടത്ത് ചെല്ലുന്ന കൊടത്ത് പിന്നെ ഉടുപ്പിലി കുറച്ച് കൊറുടി ഈ ഭാഷ ഉടുപ്പിനെ സസിട്ടുത്തോളം ഞങ്ങൾ മലയാളം ഉണ്ട് അതിൻ്റെ പിന്നെ അത് തുളുവായിത്തിരിക്കുന്നു ഇങ്ങനെ ഒരത്ര വിശേഷ അത് മലാമയാവട്ടെ മോയ മലയാളമാവട്ടെ ഇല്ലെങ്കിൽ ഇതല്ലാത്ത ഭഗവത്തിനെ ആരാധിക്കുന്ന പോലത്തെ ചാലിയ പിന്നെ വാണിയാണ് രണ്ട് വർഗമുണ്ട് മലയാള ഗാണികാരും മലയാള പത്മശാലികളും ഷെട്ടികാരുകളും അവരും സാധാരണ ഞങ്ങളെ പോലത്തെ ഭാഷ മുണ്ടുന്നവർ അങ്ങനെ ഇന്നത്തെ നാള് എല്ലാ ഭാഷന കണക്ക് കിടക്കുമ്പക്ക് ഞങ്ങളത് ഒരു തീയര ഭാഷ വിരിക്കെട്ട് ചെല്ലുന്ന ഒരു പിർസ കാണിച്ചല്ലേ അത് നേരായിട്ട് ഒരു സംഗതി തന്നെ ചെല്ലവലത്തെ സംഗതി തന്നെ റൈം ബൈക്കാവട്ട് കൂടിയ ആൾക്കാവട്ട് ಬೇರೆ ಬೇರೆ ಭಾಷಕ್ಕೆ ಕೂಟಿ ಕೂಡಿ ಚೇವರ್ಕಾವಟ್ಟು ಬೇರೆ ಎಲ್ಲ ರೀತಿಲೂ ಪಿರ್ಸತ್ತಿನ ವಂದನ ಚೆಲ್ಲ ಅಲ್ಲಾತೆ ಇನಿಮೀತಕ್ಕು ನಂಗಡೆ ಆಳುಕಾರ ಕುರಚ ಈ ಭಾಷನ ಒಯ್ಕು ನೋಡಕ್ಕೆ ಅಯ್ಯ ಉಳ್ಳುಲ್ಲ ಇನ್ನ ಬಗ್ಗೆ ಏದು ಅಧ್ಯಯನ ಆಯ್ದಿಲ್ಲ ಮೋಯ ಮಣಿಯಾಳ ಹೆಂಗೆ ಅಮೃತ ಸೋಮೇಶ್ವರ ಅವರು ಡಿಕ್ಷನರಿ ಇದ್ದೀನಿ ನಂಗಡೆ ಬಗ್ಗೆ ಯಾರೂ ಇಲ್ಲ ಬಹುಶಃ ನಾನೇ ಅಯ್ಯ ಪಣಿ ಹಾಕೋಣೆ ಎಂದು ಹೆಂಗೆ ಈನ ಬಗ್ಗೆ ಇನಿಮೀತ ಕಾಯಂಗೆ ಅವ್ರಿ ನಲ್ಲವ್ರಿ ಪಣಿ ಹಾಕಿದ್ದು ಒಯ್ನ ಬಲ್ತ ದಾಖಲೆ ಹಾಕಿ ಹೆಂಗೆ ಅವ್ರಿ ಅವ್ರಿ ಇಡೀ ಸಾಂಸ್ಕೃತಿಕ ಲೋಕಲಿ ಪ್ರತ್ಯೇಕವಾಗಿ ಅವ್ರಿ ಬ್ಯಾರಮೇ ಆಯಿ ಅವ್ರಿ ಅಸ್ತಿತ್ವನ ಅವ್ರಿ ಉರಿವಿಕೆನ ಹುಡ್ಚೊಂಡ ಬಲ್ತ ತೀಯ ಮಡಿಯಾಳಕ್ಕೆ ಇನಿಯು ಬಾಳಿಕೆ ಇರ್ಕನು ಹಂಗನೆ ಬಾಳಟ್ಟು ಕೀರ್ತಿ ಬರಟ್ಟು ಪಶುಫಲತರಮ್ಮ ಎಂಗು ನಿರಮ್ಮನ್ನು ತನ್ನೇ ಪಾಳಿನ ನಿರಮ್ಮನ್ನು ತನ್ನೇನೋರುಂಡು ಎತ್ರೋ ಬೇರೆ ಬೇರೆ ಬಣ್ಣತ್ ನಿರ ಉಳ್ಳಬಲ್ತ ಪೈ ಉಂಡಂಜೆಂಗು ಪಾಳು ಒರೆ ಆಕಳು ಕಪ್ಪಾದ್ರೆ ಹಾಲು ಕಪ್ಪೆ ಉಳ್ಳಬಲ್ಲ ಪಾಳ್ಡೆ ನಿರಂ ಬಣ್ಣ ಒರೆ ಬರಲಿಲ್ಲ ಹಂಗನೆ ಎಲ್ಲ ಭಾಷ ಬೇರೆ ಬೇರೆ ಹೆಂಗು ನಾಳೆ ಸಾಂಸ್ಕೃತಿಕವಾಗಿ ಒರಿ ದೃಷ್ಟಿಕೋನ ಪೋನಬಲ್ತ ಮಾನವೀಯತೆ ಸಂಬಂಧ ಚೆನ್ನದು ಒನ್ನೆ ಅಯ್ಯನ ವೈಕ ಅಯ್ಯನ ಬೆಳಕ ಚೆಲ್ಲಿಕೊಂಡು ಅವಕಾಶ ಹಾಕಿತ್ತನ್ನ ಎಲ್ಲರಿಗೂ ಒರೇ ಪಿರುಸತಿಲಿ ಕೈ ತೋದಿಕೊಂಡು
1: ಮಲಾಮೆ ಭಾಷೆ ಮೊಯ ಭಾಷೆ ಕೊಡವ ಭಾಷೆ ಶಿವಳ್ಳಿ ಭಾಷೆ ಈ ಊರು ಭಾಷೆರ ಸೊಗಡ್ರು ಕೇಕುವ
2: ಡೀಲಾಂ ಚೆಲ್ಲೆಂಗೆ ಮಲಾಮೆ ಕಾಂಬಾದು ಬೀಂಬು ಆಯ್ತು ಜಂಗ ಅಯ್ಯ ಉಲ್ಲೇಖ ಹಾಕನ ಅಬ್ಬ ನನ್ನ ಶಬ್ದತಿನ ಏರಾಯ್ತು ಜಂಗ ಬಾಪ ನನ್ನ ಶಬ್ದತಿನ ಬಳಕೆ ಹಾಕನ ചനിലു നിന്ന ഒരു പ്രാണിനെ ഞങ്ങൾ കുണ്ടച്ചാൻ നിന്ന ശബ്ദത്തിൽ ഏറായിട്ട് വിളക്കിയാക്കിണ്ടുള്ളൂ ബാണിയ നിന്നത് കച്ചോടായിട്ട് ഈ മലാമെലി വിളക്കിലുണ്ട് ചൗത്തേൻ ചെന്ന ഒരു തരക്കാരിക്ക് ഞങ്ങൾ വെള്ളുക്കേൻ ചെന്നു ബാലെ ബാലെ തുളുന്റെ ബാല അല്ലേ ബാരിന്റെ ബാല അത് വേറെമേ ബാലെ ബാലെ ആ ബാലയ്ക്ക് ഞങ്ങൾ ബാധക്കേൻ ചെന്നു ഇത് കാലി ഉദാഹരണ ഇവിടെ ടൈം ഇല്ലാത്ത കൊണ്ട് ഇങ്ങനത്തെ സുമാർ പദ ബേറെ ബേറായിട്ട് മലാമിലുണ്ട് ചരിത്രത്തിന്റെ ബഗ്ഗെ ചെല്ലണമെങ്കിൽ ഇവിടെ കുറെ ബാരി ചളുവളിലുണ്ട് എനിക്കത്തെ മഹനീയ ആൾമാരുള്ളരി ഞങ്ങളെ തലമുപ്പുണ്ട് പിന്നെ ബഷീർ ബൈക്കംപാടി പിന്നെ അവരെ ബളകത്തിൻ്റെ ഉള്ളരി ഒരു വിഷയം ഞങ്ങളുടെ ഗമനത്തിന് ഞാൻ കൊണ്ടുവരണം ഇഷ്ടപ്പെടുന്നേ മലാമെന്ന് ചെല്ലുന്നത് മലയാള മൂലത്തിന് വന്നത് വാടുണ്ട് ഈ ഭാഷ എന്ന് കേട്ടെങ്കിൽ പുത്തൂരു ഇടി ആ ഭാഗ ബെള്ളാരെ പുത്തൂരു സുള്ളിയ വിട്ല കന്യാന മണ്ടപദവും അതേപോലെ മുടിപ്പു കേസി റോഡു കിന്യ മഞ്ഞനാടി ഇത് കർണാടകത്തെ ഉള്ളത്തെ ഭാഗ അഡ്യ നടക്ക ഗടിത്തോളം ഗടി കടന്നെങ്കിൽ കേരളത്തിൻ്റെ ഭാഗത്തിൽ പെർല കാട്ടുകുക്കെ എണ്മക്കജെ വർക്കാടി കുമ്പോൾ അതേപോലെ മഞ്ചേശ്വര ഉപ്പള ഈ സീതങ്കോളി ഇങ്ങനത്തെ എല്ലാ ഭാഗത്തിലുള്ള മലാമെ ഭാഷ കൊണ്ടുവന്നവർ അപ്പം ഈ ഭാഷനെ എങ്ങനെ അർത്ഥമാക്കിയോളൂ എന്നുള്ള നിലക്കൊരു ഞാൻ വിശ്വസിച്ച് തന്നെ ആർക്ക് തുളു പറന്ന് തുളുമുണ്ടോ ആർക്ക് പറന്ന് ആ തുളുമുണ്ടെന്ന് അവന് ബാരിനെ പഠിക്കുന്നു ബാരി സുലഭം ബാരി ആര് പഠിച്ച അവന് മലാമുണ്ടോനാന്ന് മലാമെ പഠിച്ചവന് മലയാളം പഠിക്കാം ആര് ഷോർട്ട് കട്ടിൽ പോകുന്നവര് ഡയറക്റ്റ് തുളുന്നു മലയാളത്തിന് അഥവാ മലയാളത്തിന് ഡയറക്റ്റ് തുളുക്ക അഥവാ മലയാളത്തിന് ഡയറക്റ്റ് കന്നഡത്തിനെ പറഞ്ഞറി അവൻ തമാശക്ക് ഗുരിയാണോ അപഹാസ്യത്തിന് ഗുരിയാണോ ഇപ്പോഴും കൂടെ ഞങ്ങൾക്ക് കൊന്തിരിക്കോ ബാരികളെ നടുലി ഒരത്ത മലാമുണ്ടെങ്കിൽ ബാരിങ് അവനെ ഡോങ്കിയാക്കുന്നരി തമാശക്ക് കുരിയാക്കുന്നരി ഓർത്തോളത്തോ ഒരു അലിഖിതമായ സമ്പ്രദായ ഇവിടെ ഉണ്ടോ ചെല്ലെങ്കിൽ മലാമിൻ്റെ പെണ്ണ് ബാരിൻ്റെ അകത്തോ കൊണ്ടുപോകുമ്പോൾ ബാരിൻ്റെ പെണ്ണിനെ മംഗലായിട്ട് മലാമിൻ്റെ പുറക്ക് കൊണ്ടുവരുമ്പോൾ മുന്നേ ബാരി ആലോചനാക്കി ഉണ്ടായി കൊടനെ എങ്ങനെ ഈ ഭാഷൻ്റെ സമസ്യ പറഞ്ഞു നിൽക്കും ചില മലാമിൻ്റെ അവർക്കും ശുദ്ധമായ ബാരിനെ മുണ്ടനാന്നില്ല ശുദ്ധമായ ബാരിൻ്റെ അവർക്കും മലാമിനെ മുണ്ടൊരു മങ്ങാന്ന് ഈ മലാമെ ബാരിന്റെ ഒക്കെ സേരിയത് കൊണ്ടിട്ടു ബാരി ഭാഷന്റെ പ്രഭുത്വ ജോറുണ്ട് അതിലേക്ക് ഒരു ഉദാഹരണം ചെല്ലേ ബാരി ഭാഷന്റെ ഒരു പെണ്ണിനെ മംഗലായിട്ട് ഒരു ചക്ക ഔത്ത കൊടന്നു കണ്ടെങ്കിൽ ആ പെണ്ണ് മാപ്പിളനും കൂടെ ഭാഷാന്തറാക്കിയിട്ട് അവക്ക് പറക്കുന്ന പുള്ളരും കൂടെ ബാരി ആക്കിയിട്ട് ഇളക്കുന്നാവും മലാമിന്റെ ഒരു പെണ്ണിനെ ബാരി കൊണ്ടായിട്ട് മംഗലാക്കിയെങ്കിൽ ആ പെണ്ണിനെ ഈ ആണിന്റെ അമ്മായും മച്ചുൻചുമാരും എല്ലാം സേരിയിട്ട് അവളെ ബാരി പഠിപ്പിച്ചിട്ട് അവളെ ബാരിക്ക് ഭാഷാന്തരാക്കുന്നത് ചെല്ലെങ്കിൽ ബാരിന്റെ പ്രഭുത്വം അത്ര സ്ട്രോങ് ഉണ്ട് സോ ഈ സ്ട്രോങ്നെസ് ആയതുകൊണ്ട് ഞങ്ങളും ഇന്ന് ആര് കർണാടകത്തിന്റെ ഉള്ളിലുള്ളമ ഞങ്ങൾ ബാരിനെ ചെല്ലിട്ട് ചെല്ലിക്കൊണ്ടുള്ള ഘോഷണാക്കിക്കൊണ്ടുള്ള ഒരു ബാരി മുഖ്യമായ വിഷയ മലാമയ്ക്ക് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ഉണ്ട് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ഇത് അധികൃത ദാക്കല്ലേ മലാമയ്ക്ക് എങ്ങനെ പ്രീ ഹിസ്റ്റോറിക് ചെല്ലെങ്കിൽ ഇസ്ലാം ഭാരതത്തിന് ഭർന്ന പിന്നെ മലാമല്ല അതിലേക്ക് മുന്നമേ മലയാളം കൂടെ ഉണ്ട്. മലയാളം ചെന്നത് കേരളത്തിലെ മുസ്ലിംസിന്റെ ഭാഷ അല്ല, അത് രാജ്യത്തിന്റെ ഭാഷ. കേരളത്തിലുള്ള സർവധർമ്മീയര ഒരു ഭാഷ ഉള്ളത് മലയാളം. മലയാളത്തിന് തെക്ക് നിന്ന് ആ ദിക്കിന്റെ ഉണ്ടാ, തെക്ക് നിന്നില്ലെങ്കിൽ അത് അവിടുത്തെ ദക്ഷിണ ദിക്ക്. ദക്ഷിണ ദിക്കുന്ന് വടക്കു വന്ന പോലെമേ, കേരളത്തിൽ വടക്കു വന്ന പോലെമേ മലയാളത്തിന്റെ കാഠിന്യത്തെ കുറഞ്ഞോണ്ട് പറഞ്ഞു, ശബ്ദത്തിന്റെ കാഠിന്യത്തെ കുറഞ്ഞോണ്ട് വന്നിട്ട് സുലഭായോണ്ട് പറഞ്ഞു. വടക്ക് നിന്നില്ലെങ്കിൽ കാസർഗോഡ്, കാസർഗോഡ്ക്ക് വന്നാൽ നിന്നെ ആ മലയാളം നിങ്ങളെ കൊച്ചി, തിരുവനന്തപുരം, എറണാകുളത്തിലുണ്ടായത്ര സ്ട്രോങ് മലയാളമല്ല, അത് സടിലായോണ്ട് പറഞ്ഞു, മുണ്ടനും സുലഭായോണ്ട് പറഞ്ഞു. കാസർഗോഡ് കടന്നിട്ട് ദക്ഷിണ കന്നഡത്തിന്റെ ഗഡി പ്രവേശമായ നിന്നെ അത് മലയാളം പോയിട്ട് മലാമയാണ്. ആയെങ്കിൽ ഞാൻ ഒരു സ്ഥലയെ തന്നോണ്ടുള്ളേ, ഇവിടെ മലാമയ്ക്ക് തന്ന അവകാശം ഭാര്യ നല്ലത്. ഇത് മലയാളം ബാരിങ് ആരിയിലേക്ക് പേടിക്കണമെന്നില്ല, ഞങ്ങൾ മലാമ ബേരാന്നിട്ട് പേടിക്കണമെന്നില്ല. മലയാളത്തിനെ അളക്കിയിട്ട് കർണാടകത്തിൽ ഈ ബാരിൻ്റെ ഒക്കത്തെ മലാമെ സേരിയെങ്കിൽ അത് ബാരിക്കുന്നല്ലേ മലാമയ്ക്കുന്നല്ലേ എന്ന് ഞാൻ ചൊല്ലിക്കൊണ്ടുള്ള രണ്ട് ഭാഷ അഭിവൃദ്ധി അവന് സാധ്യത്തുണ്ട്. ബാരിൻ്റെ ഉള്ളത്തൊരു ഉപഭാഷ ചെല്ലുന്നതിലേക്കും കൂടെ

0: ഏതുവരെ പേടിയില്ലാന്ന് ഞാൻ ചൊല്ലിക്കൊണ്ടുള്ളത്. ലാസ്റ്റ് ഒരു പയക്ക ഇതായിട്ട് ഞാൻ എൻ്റെ പയക്കത്തിനെ ഞാൻ നിപ്പിക്കണേ. ഞങ്ങളെ ഈ ഭാഷൻ്റെ ഇന്നത്തെ കാര്യക്രമം, ഈ കാര്യക്രമം ബഹുശ കർണാടക നാടിലി സുറൂത്ത കാര്യക്രമം ഇത്ര ഭാഷനെ ഒന്നുകൂട്ടി ഇത്രത്തോളം ആരെക്കൂടെ ഇങ്ങനത്തെ ഒരു കാര്യക്രമത്തിനാക്കിയിട്ടില്ല, ഇത്ര ഭാഷനെ ഗുർത്തിച്ചിട്ടില്ല. പൗനാറ് ഭാഷൻ്റെ ആളുമാർക്ക് ഒരു വേദിക്കനെ കൊടുത്തിട്ട് മുണ്ടൻ അവകാശം തന്നേരി. ഇതൊരു അനന്യമായ വിശിഷ്ടമായ കാര്യക്രമം. പിന്നെ ചരിത്രയിൽ ദാഖലായണിക്കത്തെ കാര്യക്രമം മാത്രമല്ല, ഫെബ്രുവരി 21 ദുനിയാവിൻ്റെ നാട് ഭാഷൻ്റെ നാള് നിന്നിട്ട് ഞങ്ങൾക്ക് എസർത്താക്കിയത് കൂടെ ഈ കാര്യക്രമം. അതിലൊക്കെയായിട്ട് ഞാൻ ബാരി അക്കാഡമിക്കും ബാരി അധ്യയന പീഠക്കും നന്ദി ചൊല്ലിട്ട് എൻ്റെ പയക്കത്തിനെ നിപ്പിക്കണേ. എല്ലാവർക്കും കൂടെ എനർക്ക് കൽപ്പു തുറഞ്ഞ ആശംസനെ ചൊല്ലിട്ട് എൻ്റെ പയക്കത്തിനോടൊക്കെ നിപ്പിക്കും.
1: ಮೋಯಭಾಷೆಯಲ್ಲಿ ಮುಂಡು ನಂಗಲು ಶ್ರೀಮತಿ ಚಂಚಲಾಕ್ಷಿ ಮುಖ್ಯೋಪಾಧ್ಯಾಯಿನಿ ಸರ್ಕಾರಿ ಪ್ರೌಢಶಾಲೆ ಸೋಮೇಶ್ವರ ಅವರು ಮೋಯ ಭಾಷೆಯ ಬಗ್ಗೆ ಮುಂಡೋಣಿ ಜ್ಞಾನ ಅವರಲ್ಲಿ ಕೇಟೊಳ್ಳೆ.
2: ಎಂದಲೇ ಞಂಗಳ ಭಾಷೆಯಲ್ಲಿ ಅಂಜು ಭಾಷೆ ಸೇರಿಟ್ಟುಂಡು. ಇನಿ ಮೋಯರ್ಬಿನ ತಮಿಳ ಮಾರು ಸೇರಿಂಗ್ എന്റെ മലയാള ഭാഷ മോയ മലയാള ഭാഷ ശരിയാണ് ഉള്ളത്. ആയെങ്കിലും ഞങ്ങൾക്ക് അവകാശം തന്നിനേരി അതിലേക്കൊരു രണ്ട് പതക്കം ചെല്ലോ ഉടൻ നിന്നോ. ഞങ്ങൾ മോയര് സോമേശ്വരത്തിന് നീലേശ്വരളും ഉള്ളു. ഇതിൻ്റെ വർണ്ണ ബക ഡോക്ടർ അമൃസ്വാമേശ്വർ ഞങ്ങൾ അറിവ് ഉള്ള ചെല്ല കണക്ക് വലിയ ബുക്ക് ചെയ്തിനി. അങ്ങനെ ഡോക്ടർ വാണി ഉച്ചിത്സ ബുക്ക് ചെയ്തിനി. ആ ബുക്കിൻ്റെ ആധാരത്തിൽ ഞങ്ങൾ നീലഗിരി ബെട്ടും നീലഗിരി പർവ്വതം കേട്ടിരുന്നു നമ്മൾ സമാജത്തിൽ. ആ നീലഗിരി ബെട്ടത്തിൻ്റെ താത മുക്കൂർ തിഞ്ഞൽ നടക്കാത്ത ഒരു വെല്ല കുന്നു. ആ കുന്നിൽ മോയർ ചെല്ലുന്നവരി പൊത നദി ഹരിന്ന് പരന്നോണ്ട് പോന്നു. ആ നദിൻ്റെ പൊതൻ്റെ കരത്ത് ഞങ്ങള് മോയ ജാത്തി സുറായി ചെല്ലുന്ന വിഷയത്തിന് അമൃസ്വാമേശ്വരയുടെ ബുക്കിലേതിനി. ആയെങ്കോ ഈ ജനാംഗം പണ്ടത്തെ ജനാംഗമെല്ലാം വർത്തടെ നിന്നോണ്ടില്ല. നീ ഉദ്യോഗത്തിന് തേടിക്കൊണ്ട് മീനി പിടിച്ചുകൊണ്ട് ഞങ്ങൾ മൂലക്കസുപ്പ് മീനി പിടിക്കുന്നത്. ആ മീനി പിടിക്കുന്ന പൊതക്കരത്താവട്ടും കടലിലാവട്ടും മീനി പിടിക്കുന്ന നടക്കുന്നത് സുറു പൊതക്കരത്ത് പിടിച്ചാരി. അവിടുന്ന് മുന്നേക്ക് അവർ കച്ചവടത്തിന് ഈ അതുള്ള ഉള്ളണക്കത്തെ നാട് ഈ മോയർ ചെല്ലണക്കത്ത ഈ പൊത ഉള്ളണക്കത്തെ നാട് തമിഴ്നാട് അത് ചേർന്നണക്കത്തെ തമിഴ്നാട് ഈ പൊതൻ്റെ ഉഗമുള്ള കേരളത്തിൻ്റെ പാൽഘട്ടിൽ അങ്ങനെ ആയിട്ട് അവിടുന്ന് അവർ താതക്കീഞ്ഞാരി. താതക്കീഞ്ഞിട്ട് കൊടകക്ക് വന്നാരി കൊടകിൽ കച്ചവടമാക്കിയേരി പൊതക്കരത്ത് മീനി പിടിച്ചാരി. പിന്നെ അവിടെ എന്താക്കിയേരി അവിടെയും കുറെ സമയം നിന്നിട്ടില്ല. ആ കൊടകമാരെ വാസനസ പിടിച്ചോണ്ടാരി തുള്ളിച്ച അവിടുന്ന് താതക്ക് വന്നാരി. മല ഈഞ്ഞിട്ട് കേരളത്തേക്ക് പോയാരി. കേരളത്തേക്ക് പോയപ്പോ കേരളത്തോറവർ മലാമ മോയറിഞ്ചിട്ട് വിളിച്ചാരി. അവിടുത്തെ മലയാളിൻ്റെ ഒരേ മലയാള വാസനസ പിടിച്ചോണ്ടാരി. അവിടുന്ന് പതിയേക്ക് ഇങ്ങ് തെക്കുന്ന് ബടുക്ക് വന്നാരി. ബടുക്ക് ചെല്ലെങ്കിൽ ഉദ്ധാരം കാസർഗോഡ് ഉദ്ധാരം കഴിഞ്ഞിട്ട് കർണാടകത്തേക്ക് സ വന്നാരി. അത്ര നേരം ഒക്കെ അവിടെ തീയറ് കിട്ടിയാരി മലാമ്മമാര് കിട്ടിയാരി ബാരിയോ കിട്ടിയാരി ഇവരെല്ലാരും ഭാഷനെ ഒക്കത്തെ പിടിച്ചിട്ട് ഈ മോയ മലയാള ഭാഷ ഉണ്ടായി. ഈ വലിയ വലിയ സാഹിത്യൻ്റെ ഒരു ഉള്ളാരി. നിങ്ങൾ രാമചന്ദ്ര ഉച്ചിൽ കേട്ടിട്ടിരിക്കൂ. എച്ച് നിമിഷം ഈ പ്രൊഫസർ കേശവ ഉച്ചിൽ ഉടുത്തതേ പ്രൊഫസറായിട്ടിരിക്കണം. കുറെ ശിക്ഷണത്തേക്ക് നല്ല പ്രയത്നം ആക്കിയണക്കത്തെ എച്ചിന ശിക്ഷണം പഠിച്ചെടുക്കത്തെ ആൾക്കാരിയിലുള്ളാരി. ഓരോ ഞങ്ങളെ ഈ ജാത്തിയിൽ പോകുന്ന താനും ഉണ്ട് നീലേശ്വരത്തിൽ നിന്ന് സോമേശ്വരത്തിൽ. അതിൽ ഉള്ളണക്കത്തെ നാല് താനും ആ നാല് താനും ഏതും ചെല്ലെങ്കിൽ കേരളത്തെ നീലേശ്വരം ചെറുവത്തൂരും മാണിക്യകുത്തു കൊയങ്കര. ഈ നാല് താനത്തിൻ്റെ ഒരേ ഭാഷയെ പ്യൂർ മലയാളം അവർ അവിടുത്തെ മലയാളത്തിനെ ഉണ്ടെന്നാരി. ആയെങ്കിൽ ഇന്ന് ഇങ്ങ് വന്നണക്കത്തെ ഏത് താനത്തിൻ്റെ ഒരു മോറായി കാർല ആദൂറു വാമഞ്ചൂറു ഉദ്യാരം സോമേശ്വര വിട്ടില ഈ ഏത് താനത്തിൻ്റെയോ എല്ലാരൊക്കത്തെ സേരിട്ട് തമിഴ് മലയാളം തീയ ബാരി ഈ എല്ലാ ഭാഷൻ്റെ ഒക്കത്തെ കൊടവ ഭാഷനെ സേരിച്ചിട്ട് ഈ ജ്ഞാനിമുണ്ടെന്ന് നടക്കത്തെ മലയാളത്തിന് മുണ്ടിക്കൊണ്ടുള്ളാരി. കെല്ലോ ഒന്ന് രണ്ട് മൂന്ന് ഒരു ഉദാഹരണം ചെല്ലാം. ഉദാഹരണക്ക് ഇതിൽ തമിഴിൽ തണ്ണി ഞങ്ങളും തണ്ണിയെ ചെല്ലുന്ന നീരു പടി നീ പടി നീനു കലി പടി തുപ്പോ ഉഗുളു തമിഴിൽ സ തുപ്പേ ആയിട്ട് ആയിട്ട് പോയി നീ ആകി ഹോകിതേ തമിഴിൽ സ ആയിട്ടേ ചെല്ലുന്നാരി. അങ്ങനെ കൊടവ ഭാഷയിൽ കൊതി ഞങ്ങളും കൊതിനെ ചെല്ലണം ആശേ

ഹായ്, ഞാൻ ഗുരു കിരൺ പതിനൊന്നല്ലേ, നിക്കുൽ കിരണൊന്നുള്ളത് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗ് തവതിക്ക്.

മാത്രമല്ല വൺപേര് കോരികേലത്തിന്റെ പുള്ളിയാണ് പുള്ളിയായി ബുക്കണെ കോരികേലപ്പുണ്ണത് ഏരകള കൊത്തി യാനിക്കുള്ള സുന്ദരരെ മന്ദാറ നിക്കിൾക്കേനൊന്നുള്ള റേഡിയോ സാറൻ 107.8 FM രംഗ് രംഗ് ദ പതുക്കെ.

മാത്തേരിലെ വൺ പേര് കോരികയിലെ തന്നെ പുള്ളിയാണെന്നാണ് പുള്ളിയായി ബുക്കണേ കോരികയിലെ പുണ്ണത് ഏരകളെ കൊത്തി ഞാൻ നിക്കുള്ള സുന്ദരറേ മന്ദാറ നിക്കിൾ കേനൊന്നുള്ള റേഡിയോ സാറങ് 107.8 FM റംഗ് റംഗ് ദ പതുക്കെ.